ശക്തം നിമിത്തം ലംബ തമോയ്ത ഇങ്ന മോങ്ഹാദന ഖൊയ്ദാരുരെ പുക്നിങ്ന സെനചനിങ്ങി പുൻസിമിക്കുപ് ഖുദിങ്ങി ലൗഖിനു ചിരോൽ ലംനാൻബ ഖൊയ്മുഗി ഒയ്ചകി നുങ്ഷി കാദ ലേങ്ദബ പാമേൽ ഖുദോഗി അനീശുബദ ലൗവിരശി ചാൻനിങ് തൗദഗി ശനാ താലോയ്.